0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാനവിക വീക്ഷണം ആവശ്യമാണ്. പാപ്പ 1326 എഡ്വേർഡ് രണ്ടാമൻ രാജാവ് സ്ഥാപിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 5-ാമത്തെ ഏറ്റവും പഴക്കമേറിയ ഓറിയൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന് സെപ്റ്റംബർ 4-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 700-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ അംഗങ്ങൾ റോമിലേക്ക് നടത്തുന്ന ഈ തീർത്ഥാടനത്തിൽ തന്റെ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത്. ഓറിയൽ കോളേജ് അതിന്റെ നീണ്ട ചരിത്രത്തിൽ നിരവധി മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ക്രിസ്തീയ സ്വത്വത്തിൽ എന്നും ഉറച്ചുനിൽക്കുന്നുവെന്നും അതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കോളേജായി ആഘോഷിക്കുവാനുള്ള അവസരമാണ് ഇതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ഈ കോളേജ് കേവലം ഒരു പഠന കേന്ദ്രം മാത്രമല്ലെന്നും മറിച്ച് ആഴമേറിയ അർത്ഥത്തിൽ വിശ്വാസത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒരു യഥാർത്ഥ കൂട്ടായ്മയാണെന്നും പാപ്പ പറഞ്ഞു. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ശ്രീ എഡ്ഗാർഡ് റിക്കെവിക്സിനെ സെപ്റ്റംബർ 4-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിൻ, സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ എന്നിവരുമായും കൂടിക്കാഴ്ച നടന്നു. തദവസരത്തിൽ പരിശുദ്ധ സിംഹാസനവും ലാത്വിയൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സംതൃപ്തിയും എടുത്തു പറഞ്ഞു. മിഷനറി പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്നു നടക്കാം നവമെത്രാന്മാരോട് കർദിനാൾ താഗ്ലെ. സെപ്റ്റംബർ 2-10 സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നവാഭിഷിക്തരായ മെത്രാന്മാരുടെ പരിശീലന പരിപാടി നടന്നുവരുന്നു. തദവസരത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ ഡിക്കസ്റ്ററിയുടെ വിവിധ പ്രവർത്തന മേഖലകൾ വിശദീകരിച്ചു. സഭയുടെ പുതിയ മിഷനറി പരിവർത്തന കാലഘട്ടത്തിൽ പ്രാദേശിക സഭകളുമായി സഹകരിച്ചും അവരെ പിന്തുണച്ചും മുൻപോട്ടു പോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 3-ാം തീയതി റോമിലെ വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള പൊന്തിഫിക്കൽ കോളേജിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രതികാത്തെ എവഞ്ചലിയം എന്ന അപ്പസ്തോലിക ഭരണഘടനയനുസരിച്ച് വത്തിക്കാൻ ഭരണസംവിധാനത്തിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. പ്രാദേശിക സഭകളുടെ സ്വയം ഭരണാധികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുക എന്നതാണ് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രധാന ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികവിദ്യ മാനവികതയെ ഭിന്നിപ്പിക്കുവാനല്ല മറിച്ച് ഒന്നിപ്പിക്കുവാനാണ് ഉപയോഗിക്കേണ്ടത്, മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ. ഇന്തോനേഷ്യയിലെ ബാലിയിലെ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന 11-ാമത് അന്താരാഷ്ട്ര ഗവേഷക പണ്ഡിത കോൺഗ്രസിൽ വത്തിക്കാനിലെ മതാന്തര സംവാദ ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ കങ്കണമലകെ ആമുഖ പ്രസംഗം നടത്തി. ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രപരമായ ഇന്തോനേഷ്യ സന്ദർശനത്തിന്റെ 2-ാം വാർഷിക വേളയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയും മാനവിക സാരാംശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സുപ്രധാന ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. നിർമ്മിത ബുദ്ധി എന്നത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ലെന്നും അത് മനുഷ്യന്റെ ചിന്തയെയും സാമൂഹിക ജീവിതത്തെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പ ഇസ്തിക്ലാൽ മോസ്കിൽ വെച്ച് വിഭാവനം ചെയ്ത കൂടിക്കാഴ്ച പ്രകാശം എന്നീ ആശയങ്ങളെ മുൻനിർത്തി നിർമ്മിത ബുദ്ധിയെ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും അതിന് ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞീഫിക്ക ഉമാനിത്താസ് എന്ന പുതിയ ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങൾ വഴികാട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേപ്പാളിൽ സഹായഹസ്തവുമായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന. നേപ്പാളിലെ രസുവ ജില്ലയിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി അന്താരാഷ്ട്ര കരിത്താ സംഘടന സേവനങ്ങൾ തുടർന്നു വരുന്നു. പ്രളയത്തിൽ ഇതുവരെ 1100-ലധികം പേർ കൊല്ലപ്പെടുകയും 5000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 4000 കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുവാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. നിലവിൽ 1000-ത്തോളം കുടുംബങ്ങൾക്ക് അടിയന്തര ഭക്ഷണവും താമസ സൌകര്യവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു കഴിഞ്ഞു. പ്രളയത്തെ തുടർന്ന് തകർന്ന റോഡുകളും പ്രതികൂല കാലാവസ്ഥയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാന മാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാനവിക വീക്ഷണം ആവശ്യമാണ്. പാപ്പ 1326 എഡ്വേർഡ് 2 രാജാവ് സ്ഥാപിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 5 ഏറ്റവും പഴക്കമേറിയ ഓറിയൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന് സെപ്റ്റംബർ 4 ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 700 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ അംഗങ്ങൾ റോമിലേക്ക് നടത്തുന്ന ഈ തീർത്ഥാടനത്തിൽ തന്റെ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത്. ഓറിയൽ കോളേജ് അതിന്റെ നീണ്ട ചരിത്രത്തിൽ നിരവധി മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ക്രിസ്തീയ സ്വത്വത്തിൽ എന്നും ഉറച്ചുനിൽക്കുന്നുവെന്നും അതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കോളേജായി ആഘോഷിക്കുവാനുള്ള അവസരമാണ് ഇതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ഈ കോളേജ് കേവലം ഒരു പഠന കേന്ദ്രം മാത്രമല്ലെന്നും മറിച്ച് ആഴമേറിയ അർത്ഥത്തിൽ വിശ്വാസത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒരു യഥാർത്ഥ കൂട്ടായ്മയാണെന്നും പാപ്പ പറഞ്ഞു. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14 പാപ്പ. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ശ്രീ എഡ്ഗാർഡ് റിക്കെവിക്സിനെ സെപ്റ്റംബർ 4 ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിൻ, സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ എന്നിവരുമായും കൂടിക്കാഴ്ച നടന്നു. തദവസരത്തിൽ പരിശുദ്ധ സിംഹാസനവും ലാത്വിയൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സംതൃപ്തിയും എടുത്തു പറഞ്ഞു. മിഷനറി പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്നു നടക്കാം നവമെത്രാന്മാരോട് കർദിനാൾ താഗ്ലെ. സെപ്റ്റംബർ 2-10 സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നവാഭിഷിക്തരായ മെത്രാൻമാരുടെ പരിശീലന പരിപാടി നടന്നുവരുന്നു. തദവസരത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ ഡിക്കസ്റ്ററിയുടെ വിവിധ പ്രവർത്തന മേഖലകൾ വിശദീകരിച്ചു. സഭയുടെ പുതിയ മിഷനറി പരിവർത്തന കാലഘട്ടത്തിൽ പ്രാദേശിക സഭകളുമായി സഹകരിച്ചും അവരെ പിന്തുണച്ചും മുൻപോട്ടു പോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 3 റോമിലെ വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള പൊന്തിഫിക്കൽ കോളേജിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രതികാത്തെ എവഞ്ചലിയം എന്ന അപ്പസ്തോലിക ഭരണഘടനയനുസരിച്ച് വത്തിക്കാൻ ഭരണസംവിധാനത്തിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. പ്രാദേശിക സഭകളുടെ സ്വയം ഭരണാധികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുക എന്നതാണ് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രധാന ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികവിദ്യ മാനവികതയെ ഭിന്നിപ്പിക്കുവാനല്ല മറിച്ച് ഒന്നിപ്പിക്കുവാനാണ് ഉപയോഗിക്കേണ്ടത്, മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ. ഇന്തോനേഷ്യയിലെ ബാലിയിലെ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന 11 അന്താരാഷ്ട്ര ഗവേഷക പണ്ഡിത കോൺഗ്രസിൽ വത്തിക്കാനിലെ മതാന്തര സംവാദ ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ കങ്കണമലകെ ആമുഖ പ്രസംഗം നടത്തി. ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രപരമായ ഇന്തോനേഷ്യ സന്ദർശനത്തിന്റെ 2 വേളയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയും മാനവിക സാരാംശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സുപ്രധാന ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. നിർമ്മിത ബുദ്ധി എന്നത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ലെന്നും അത് മനുഷ്യന്റെ ചിന്തയെയും സാമൂഹിക ജീവിതത്തെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പ ഇസ്തിക്ലാൽ മോസ്കിൽ വെച്ച് വിഭാവനം ചെയ്ത കൂടിക്കാഴ്ച പ്രകാശം എന്നീ ആശയങ്ങളെ മുൻനിർത്തി നിർമ്മിത ബുദ്ധിയെ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും അതിന് ലിയോ 14 പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന പുതിയ ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങൾ വഴികാട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേപ്പാളിൽ സഹായഹസ്തവുമായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന. നേപ്പാളിലെ രസുവ ജില്ലയിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന സേവനങ്ങൾ തുടർന്നുവരുന്നു. പ്രളയത്തിൽ ഇതുവരെ 1100-ലധികം പേർ കൊല്ലപ്പെടുകയും 5000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 4000 കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുവാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. നിലവിൽ 1000-ത്തോളം കുടുംബങ്ങൾക്ക് അടിയന്തര ഭക്ഷണവും താമസ സൌകര്യവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു കഴിഞ്ഞു. പ്രളയത്തെ തുടർന്ന് തകർന്ന റോഡുകളും പ്രതികൂല കാലാവസ്ഥയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സന്യാസ ജീവിതത്തിന്റെ സവിശേഷത ദൈവമുഖ അന്വേഷണമാണ് പാപ്പ. 1807 റോമിൽ വാഴ്ത്തപ്പെട്ട മരിയ മഗ്ദലനായൽ സ്ഥാപിക്കപ്പെട്ട സന്യാസ സമൂഹമാണ് വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന സഹോദരിമാർ, അല്ലെങ്കിൽ സാക്രമെന്റൈൻ സഹോദരിമാർ. ഈ സന്യാസ കുടുംബത്തിലെ അംഗങ്ങളാണ് ഹോളി സ്പിരിറ്റ് ഫെഡറേഷൻ. ഏകദേശം 60 ആശ്രമങ്ങളിലായി 1000-ൽ താഴെ അംഗങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന സഹോദരിമാരുടെ സഭയിൽ ഉള്ളത്. ഹോളി സ്പിരിറ്റ് ഫെഡറേഷൻ സ്ഥാപിതമായിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയ അംഗങ്ങളെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 5 വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. ഈ സഹോദരിമാരുടെ സാന്നിധ്യം ദൈവത്തിന്റെ നന്ദിയുടെ തിളങ്ങുന്ന സാക്ഷ്യമാണെന്നും ഇത് അവന്റെ മുഖം അന്വേഷിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അസ്വസ്ഥത മനുഷ്യഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. കർത്താവേ, ഞാൻ അവിടുത്തെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എന്നിൽ നിന്നും മറച്ചുവെക്കരുതേ എന്ന സങ്കീർത്തക വചനമാണ് ഏവരുടെയും ആഗ്രഹമായി ആയിരിക്കേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. അതിനാൽ നിരന്തരമായ ദൈവമുഖാന്വേഷണമാണ് സന്യാസ ജീവിതത്തിന്റെ സവിശേഷതയെന്നും ഇതാണ് സാക്രമെന്റൈൻ സഹോദരിമാർ സ്വീകരിച്ച ദൈവവിളിയുടെ സൂക്ഷ്മഭാവമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അപ്പമായി മാറിയ ഒരു ദൈവത്തെ നിശബ്ദമായി ആരാധിക്കുവാൻ പൂർണമായി ജീവിതം സമർപ്പിച്ചവർ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ ഇത് പ്രകടമാകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യുദ്ധ സാഹചര്യത്തിൽ പ്രാർത്ഥന മാത്രമാണ് ഏക ആയുധം, മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി. സെപ്റ്റംബർ 3 വ്യാഴാഴ്ച വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷം വടക്കൻ അറേബ്യയിലെ അപ്പസ്തോലിക വികാരി മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി മേഖലയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് തന്റെ ആശങ്കകൾ പങ്കുവച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെപ്പോലും ബാധിക്കുമെന്ന് ആരും കരുതിയില്ല എന്നും ഈ പൊടുന്നനെയുള്ള യുദ്ധം തങ്ങളെ അമ്പരപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന മാത്രമാണ് ഈ സാഹചര്യത്തെ തങ്ങളുടെ ഏക ആയുധമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതങ്ങൾ തമ്മിലുള്ള സംഭാഷണം സ്വന്തം സ്വത്വമുപേക്ഷിക്കലല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലൂടെ സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധം ഭിന്നതകളുണ്ടാക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെയും ഐക്യത്തിലൂടെയും ഇതിനെ നേരിടാനാണ് സഭ ലക്ഷ്യമിടുന്നതെന്നും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും സ്നേഹവും വളർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി വ്യക്തമാക്കി. പാകിസ്ഥാനിലെ മരിയാമബാദിൽ തീർത്ഥാടനത്തിന് ഭക്തജനപ്രവാഹം. പാകിസ്ഥാൻ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സംഗമമായ മരിയാമബാദിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ 77-ാമത് ദേശീയ തീർത്ഥാടനത്തിന് സെപ്റ്റംബർ 4 തുടക്കമായി. മഴയും പ്രതികൂല സാഹചര്യങ്ങളും വിശ്വാസികളുടെ ഭക്തിയെ തളർത്തുന്നില്ല എന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയാണെന്ന് ലാഹോർ അതിരൂപത വക്താവും കപ്പൂച്ചിൻ സന്യാസിയുമായ ഫാദർ ഖൈസർ ഫെറോസ് പറഞ്ഞു. കനത്ത മഴ മൂലം പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടെങ്കിലും മാതാവിനോടുള്ള സ്നേഹത്താലും ഭക്തിയാലും പ്രേരിതരായി വിശ്വാസികൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനുദിനം എത്തിച്ചേരുന്നു. ഏകദേശം 500,000-ത്തിലധികം തീർത്ഥാടകർ ഈ വർഷം മരിയാമബാദിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിശ്വാസം പരസ്പരമുള്ള കണ്ടുമുട്ടലിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അതിനുള്ള അവസരമാണ് ആഗോള യുവജന സംഗമം. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലഘട്ടത്തിലും ക്രിസ്തീയ വിശ്വാസം രൂപപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള യഥാർത്ഥമായ കൂടിക്കാഴ്ചകളിലൂടെയാണെന്ന് ദക്ഷിണ കൊറിയയിലെ സുവോൺ രൂപതയുടെ സഹായമെത്രാൻ മോൺസിഞ്ഞോർ ജെർമാനൂസ് ക്വാക് ജിൻസാങ് പറഞ്ഞു. സാമൂഹ്യ

0: മാധ്യമങ്ങളും ആൽഗോരിതങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ മിഥ്യാധാരണകൾ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ അനുഭവം ഉണ്ടാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയും മറ്റുള്ളവരുമായുള്ള നേരിട്ട ബന്ധത്തിലൂടെയുമാണെന്ന് അദ്ദേഹം ഫീദസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. യുദ്ധത്തിന്റെ ദുരിതത്തിലും ഉക്രൈനിൽ അധ്യയന വർഷം ആരംഭിച്ചു. റഷ്യൻ അധിനിവേശം തുടരുന്നതിനിടയിലും ഉക്രൈനിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ഏകദേശം 35 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളുകളിലേക്ക് മടങ്ങിയത്. യുദ്ധം മൂലം രാജ്യത്തെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുവാൻ 11,000-ൽ അധികം സ്കൂളുകൾ ഇപ്പോൾ സജ്ജമാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം.
2: സീറോ മലബാർ സഭയുടെ ആരാധനക്രമം ഏലിയ സ്ലീവ മൂശക്കാലം 2 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:9-13 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലീവ മൂശക്കാലങ്ങൾ കുരിശിന്റെ വിജയവും കർത്താവിന്റെ 2-ാമത്തെ ആഗമനവും സൂചിപ്പിക്കുന്നു. സെപ്റ്റംബർ 14 ആചരിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഈ കാലഘട്ടത്തിന്റെ കേന്ദ്രബിന്ദു. ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തിയും കരുത്തും കുരിശിൽ നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോമിശിഹ ആണെന്ന് നമ്മെ ഈ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ 2-ാമത്തെ വരവിനു മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റിനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭയിൽ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോന്നിരുന്നു. കർത്താവിന്റെ രൂപാന്തരീകരണ വേളയിൽ അവിടുത്തോടൊപ്പം ഏലിയായും ഉണ്ടായിരുന്നുവെന്ന വചനങ്ങളാണ് ഈ വിശ്വാസത്തിന് മാറ്റുകൂട്ടിയത്. കർത്താവിന്റെ രൂപാന്തരീകരണം അവിടുത്തെ 2-ാമത്തെ വരവിന്റെ പ്രതീകവുമാണല്ലോ. രൂപാന്തരപ്പെട്ട സമയത്ത് മൂശയും അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നതായിരിക്കാം സ്ലീവ നടുവിൽ വരത്തക്ക വിധം ഏലിയ സ്ലീവ മൂശക്കാലങ്ങൾ എന്ന പേര് രൂപപ്പെടുന്നതിന് കാരണം. ലോകാവസാനം, മരണം, അവസാന വിധി എന്നിവയാണ് ഈ കാലഘട്ടങ്ങളിലെ പ്രധാന വിഷയങ്ങൾ. അതോടൊപ്പം പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് പാപത്തെ തുടച്ചുമാറ്റുവാനുള്ള ആഹ്വാനവും ഈ കാലഘട്ടം നമുക്ക് നൽകുന്നു. ജീവിതത്തിന്റെ പൂർത്തീകരണത്തെയും ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകരുടെ പ്രതീകമായ ഏലിയായും നിയമങ്ങളുടെ പ്രതീകമായ മോശയും പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കുരിശിൽ മാനവകുലത്തിന്റെ രക്ഷ പൂർത്തീകരിക്കുന്നു. മിശിഹായുടെ ദ്വിതീയാഗമനത്തിനു മുൻപ് ആകാശമധ്യത്തിൽ മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ള അടയാളം കുരിശാണെന്ന വിശ്വാസം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുരിശിന്റെ ശക്തിയും വിജയവും ഈ കാലത്തിൽ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു. കൂടാതെ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ രാജാവിനുണ്ടായ കുരിശിന്റെ ദർശനവും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വിജയവും അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലേന രാജ്ഞി കുരിശ് കണ്ടെത്തിയ കാര്യവും ഈ കാലത്തെ യാമപ്രാർത്ഥനകളിലും ഗീതങ്ങളിലും നാം കാണുന്നുണ്ട്. ചെങ്കടലിനു മീതെ തന്റെ വടി നീട്ടിക്കൊണ്ട് മൂശ ഇസ്രായേൽ ജനത്തിന് കടലിന്റെ നടുവിലൂടെ നല്ലൊരു വഴി കാട്ടിയതുപോലെ സ്ലീവ വഴി മിശിഹ നമുക്കേവർക്കും പറുദീസയിലേക്ക് വഴികാട്ടിത്തന്നുകൊണ്ട് നമ്മെ രക്ഷിക്കുന്നു. പറുദീസയിലെ ജീവന്റെ വൃക്ഷത്തോടും മൂശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തോടും കുരിശിനെ ഉപമിച്ചുകൊണ്ട് സ്ലീവ വഴി കൈവന്നിരിക്കുന്ന വിജയത്തിന്റെ മഹാത്മ്യം ഈ കാലഘട്ടം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന സ്വർഗീയ സഭയുടെ ഒരു മുൻ ആസ്വാദനം കൂടിയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഇന്നത്തെ വിവിധ വായനകളും ഇപ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പ്രവാചക ധീരതയോടെ മുന്നേറുവാൻ സാധിക്കും എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ഉപരി ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മിൽ പലരും. നിരവധി കഴിവുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ കഴിവുകളുടെ അഭാവം മനസ്സ് സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. ഇന്ന് വായനകളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: കുരിശിന്റെ തണലിൽ അഭയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രവാചകരായി ജീവിതത്തിൽ മാറണം. മാമോദീസയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവാചക ദൗത്യം ജീവിതത്തിൽ പുലർത്തുവാൻ ഇന്നത്തെ വായനകൾ നമ്മെ ക്ഷണിക്കുന്നു. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യ വായന മോശയുടെ പ്രവാചകത്വത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തന്റെ ജനതയുടെ രക്ഷയ്ക്കു വേണ്ടി മോശയെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ തന്റെ അയോഗ്യതകളെയും കുറവുകളെയും മോശ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറയുന്നുണ്ട്. തുടർന്ന് വചനം പറയുന്നത് മോശയുടെ വായിൽ ദൈവം തന്റെ വചനങ്ങൾ നിക്ഷേപിച്ചു എന്നാണ്. കുറവുകൾ മനസ്സിലാക്കിയ മോശയുടെ ജീവിതത്തിലേക്ക് നിറവായി തന്റെ വചനങ്ങൾ നൽകുന്ന ദൈവം ഇന്നും നമ്മെ ക്ഷണിക്കുന്നത് അവന്റെ വക്താക്കളായി മാറുന്നതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട്. വിവേകത്തോടുകൂടി ദൈവവചനങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നും ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്നു. നിയമങ്ങളുടെയും പ്രവാചകരുടെയും പൂർത്തീകരണമായി വന്നത് കുരിശായത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമെങ്കിലും അവയെ ദൈവിക പദ്ധതിയായി കാണണമെങ്കിൽ നാം ദൈവവചനം സ്വാംശീകരിക്കുകയും അതിനനുസരണം ജീവിക്കുകയും വേണം. രണ്ടാമത്തെ വായനയും മറ്റൊരു പ്രവാചകനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന പ്രവാചകനെന്നാണ് ഏലിയായെ വചനം വിശേഷിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ട് പ്രവാചക ദൗത്യം നിറവേറ്റുന്ന ഓരോ വ്യക്തിയും അഗ്നി പോലെ ജ്വലിക്കുന്നവരായിരിക്കും. ഈ അഗ്നിയിൽ നിന്നുമാണ് മറ്റുള്ളവർ വെളിച്ചം സ്വീകരിക്കേണ്ടത്. ഒരിക്കലും വെളിച്ചമങ്ങിയ പ്രവാചകന് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുക അസാധ്യമാണ്. ഈ വെളിച്ചം അഭംഗുരം നിലനിൽക്കുന്നത് ഏലിയായുടെ പ്രാർത്ഥനാ ജീവിതം വഴിയായിട്ടാണെന്നും വചനം പറയുന്നുണ്ട്. ദൗത്യം ഏറ്റെടുത്താൽ മാത്രം പോരാ, അതിനാവശ്യമായ ഊർജം പ്രാർത്ഥനയിലൂടെ നാം സ്വീകരിക്കുകയും വേണം. ഇപ്രകാരം ഊർജം ശേഖരിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ നയിക്കുവാനും തകർന്നുപോയ ഗോത്രങ്ങളെ അഥവാ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കണമെങ്കിൽ അതിനാവശ്യം വിശ്വാസമാണ്. പ്രവാചക ദൗത്യത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ശരണവുമാണെന്ന് ഹെബ്രായർക്കുള്ള ലേഖനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നൈമിഷികമായ സുഖങ്ങൾ നൽകുന്ന പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ കഷ്ടതകളിൽ പങ്കുചേരുന്നതിന് തന്റെ സുഖമണ്ഡലങ്ങൾ ഉപേക്ഷിച്ച് തന്നിൽ നിന്ന് തന്നെ പുറത്തു കടക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം പൂർണ്ണമായി അർപ്പിക്കണം. ചിലപ്പോൾ ഇവയ്ക്ക് പകരമായി ലഭിക്കുന്നത് നിന്ദനങ്ങളാണെന്നും വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ നിധികളേക്കാൾ സുന്ദരമെന്നുള്ള വചനവും പ്രവാചകധീരതയിൽ മുന്നേറുവാൻ നമുക്ക് ശക്തി പകരുന്നതാണ്. ഈ ആദ്യ മൂന്ന് വായനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി മത്തായി ശ്ലീഹ നമ്മെ പുതിയ നിയമ പ്രവാചക ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഏലിയായുടെ പ്രവാചകത്വം മുതൽ സ്നാപക യോഹന്നാന്റെ പ്രവാചകത്വം വരെയുള്ള ദൗത്യ നിർവഹണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. സത്യം മുറുകെ പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. അധികാരത്തിനെതിരെ തിരിഞ്ഞപ്പോൾ തന്റെ രക്തം പോലും നൽകേണ്ടതായി വന്ന സ്നാപകൻ നമ്മുടെ പ്രവാചക ദൗത്യത്തിന് മാതൃകയാണ്. ഏലിയാസ് ലീവാമൂശക്കാലത്തിൽ യേശുവിന്റെ കുരിശുമരണം, അവന്റെ കുരിശ് എല്ലാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിഷയീഭവിക്കുമ്പോൾ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വവും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകുന്നു. കൂദാശ ജീവിതം വഴിയായി ഈ ദൗത്യം അതിന്റെ വെല്ലുവിളികളോടുകൂടി പൂർത്തീകരിക്കുന്നതിനും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിനും ഈ വായനകൾ നമ്മെ സഹായിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയാസ് ലീവ മൂശക്കാലം രണ്ടാം ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കി പങ്കുവച്ച വചന വിചിന്തനമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബേബി ജോൺ കലയന്താനിയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം, ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സന്യാസ ജീവിതത്തിന്റെ സവിശേഷത ദൈവമുഖ അന്വേഷണമാണ് പാപ്പ. 1807 റോമിൽ വാഴ്ത്തപ്പെട്ട മരിയ മഗ്ദലനായിൽ സ്ഥാപിക്കപ്പെട്ട സന്യാസ സമൂഹമാണ് വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന സഹോദരിമാർ, അല്ലെങ്കിൽ സാക്രമെന്റൈൻ സഹോദരിമാർ. ഈ സന്യാസ കുടുംബത്തിലെ അംഗങ്ങളാണ് ഹോളി സ്പിരിറ്റ് ഫെഡറേഷൻ. ഏകദേശം 60 ആശ്രമങ്ങളിലായി 1000-ൽ താഴെ അംഗങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന സഹോദരിമാരുടെ സഭയിൽ ഉള്ളത്. ഹോളി സ്പിരിറ്റ് ഫെഡറേഷൻ സ്ഥാപിതമായിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയ അംഗങ്ങളെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 5 വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. ഈ സഹോദരിമാരുടെ സാന്നിധ്യം ദൈവത്തിന്റെ നന്ദിയുടെ തിളങ്ങുന്ന സാക്ഷ്യമാണെന്നും ഇത് അവന്റെ മുഖം അന്വേഷിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അസ്വസ്ഥത മനുഷ്യഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. കർത്താവെ, ഞാൻ അവിടുത്തെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എന്നിൽ നിന്നും മറച്ചുവെക്കരുതേ എന്ന സങ്കീർത്തക വചനമാണ് ഏവരുടെയും ആഗ്രഹമായി ആയിരിക്കേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. അതിനാൽ നിരന്തരമായ ദൈവമുഖാന്വേഷണമാണ് സന്യാസ ജീവിതത്തിന്റെ സവിശേഷതയെന്നും ഇതാണ് സാക്രമെന്റൈൻ സഹോദരിമാർ സ്വീകരിച്ച ദൈവവിളിയുടെ സൂക്ഷ്മഭാവമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അപ്പമായി മാറിയ ഒരു ദൈവത്തെ നിശബ്ദമായി ആരാധിക്കുവാൻ പൂർണമായി ജീവിതം സമർപ്പിച്ചവർ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ ഇത് പ്രകടമാകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യുദ്ധ സാഹചര്യത്തിൽ പ്രാർത്ഥന മാത്രമാണ് ഏക ആയുധം, മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി. സെപ്റ്റംബർ 3 വ്യാഴാഴ്ച വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷം വടക്കൻ അറേബ്യയിലെ അപ്പസ്തോലിക വികാരി മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി മേഖലയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് തന്റെ ആശങ്കകൾ പങ്കുവച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെപ്പോലും ബാധിക്കുമെന്ന് ആരും കരുതിയില്ല എന്നും ഈ പൊടുന്നനെയുള്ള യുദ്ധം തങ്ങളെ അമ്പരപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന മാത്രമാണ് ഈ സാഹചര്യത്തെ തങ്ങളുടെ ഏക ആയുധമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതങ്ങൾ തമ്മിലുള്ള സംഭാഷണം സ്വന്തം സ്വത്വം ഉപേക്ഷിക്കലല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലൂടെ സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധം ഭിന്നതകളുണ്ടാക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെയും ഐക്യത്തിലൂടെയും ഇതിനെ നേരിടാനാണ് സഭ ലക്ഷ്യമിടുന്നതെന്നും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും സ്നേഹവും വളർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മോൺസിഞ്ഞോർ ആൽദോ ബെരാർദി വ്യക്തമാക്കി. പാകിസ്ഥാനിലെ മരിയാമബാദിൽ തീർത്ഥാടനത്തിന് ഭക്തജനപ്രവാഹം. പാകിസ്ഥാൻ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സംഗമമായ മരിയാമബാദിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ 77-ാമത് ദേശീയ തീർത്ഥാടനത്തിന് സെപ്റ്റംബർ 4 തുടക്കമായി. മഴയും പ്രതികൂല സാഹചര്യങ്ങളും വിശ്വാസികളുടെ ഭക്തിയെ തളർത്തുന്നില്ല എന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയാണെന്ന് ലാഹോർ അതിരൂപത വക്താവും കപ്പൂച്ചിൻ സന്യാസിയുമായ ഫാദർ ഖൈസർ ഫെറോസ് പറഞ്ഞു. കനത്ത മഴ മൂലം പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടെങ്കിലും മാതാവിനോടുള്ള സ്നേഹത്താലും ഭക്തിയാലും പ്രേരിതരായി വിശ്വാസികൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനുദിനം എത്തിച്ചേരുന്നു. ഏകദേശം 500,000-ത്തിലധികം തീർത്ഥാടകർ ഈ വർഷം മരിയാമബാദിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിശ്വാസം പരസ്പരമുള്ള കണ്ടുമുട്ടലിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അതിനുള്ള അവസരമാണ് ആഗോള യുവജന സംഗമം. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലഘട്ടത്തിലും ക്രിസ്തീയ വിശ്വാസം രൂപപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള യഥാർത്ഥമായ കൂടിക്കാഴ്ചകളിലൂടെയാണെന്ന് ദക്ഷിണ കൊറിയയിലെ സുവോൺ രൂപതയുടെ സഹായമെത്രാൻ മോൺസിഞ്ഞോർ ജെർമാനൂസ് ക്വാക് ജിൻസാങ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളും ആൽഗോരിതങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ മിഥ്യാധാരണകൾ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ അനുഭവം ഉണ്ടാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയും മറ്റുള്ളവരുമായുള്ള നേരിട്ട ബന്ധത്തിലൂടെയുമാണെന്ന് അദ്ദേഹം ഫീദസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. യുദ്ധത്തിന്റെ ദുരിതത്തിലും ഉക്രൈനിൽ അധ്യയന വർഷം ആരംഭിച്ചു. റഷ്യൻ അധിനിവേശം തുടരുന്നതിനിടയിലും ഉക്രൈനിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ഏകദേശം 35 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളുകളിലേക്ക് മടങ്ങിയത്. യുദ്ധം മൂലം രാജ്യത്തെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുവാൻ 11,000-ൽ അധികം സ്കൂളുകൾ ഇപ്പോൾ സജ്ജമാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം.
4: സീറോ മലബാർ സഭയുടെ ആരാധനക്രമം ഏലിയ സ്ലീവ മൂശക്കാലം 2 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:9-13 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലീവ മൂശക്കാലങ്ങൾ കുരിശിന്റെ വിജയവും കർത്താവിന്റെ 2-ാമത്തെ ആഗമനവും സൂചിപ്പിക്കുന്നു. സെപ്റ്റംബർ 14 ആചരിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഈ കാലഘട്ടത്തിന്റെ കേന്ദ്രബിന്ദു. ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തിയും കരുത്തും കുരിശിൽ നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോമിശിഹ ആണെന്ന് നമ്മെ ഈ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ 2-ാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റിനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭയിൽ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോന്നിരുന്നു. കർത്താവിന്റെ രൂപാന്തരീകരണ വേളയിൽ അവിടുത്തോടൊപ്പം ഏലിയായും ഉണ്ടായിരുന്നുവെന്ന വചനങ്ങളാണ് ഈ വിശ്വാസത്തിന് മാറ്റുകൂട്ടിയത്. കർത്താവിന്റെ രൂപാന്തരീകരണം അവിടുത്തെ 2-ാമത്തെ വരവിന്റെ പ്രതീകവുമാണല്ലോ. രൂപാന്തരപ്പെട്ട സമയത്ത് മൂശയും അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നതായിരിക്കാം സ്ലീവ നടുവിൽ വരത്തക്ക വിധം ഏലിയ സ്ലീവ മൂശക്കാലങ്ങൾ എന്ന പേര് രൂപപ്പെടുന്നതിന് കാരണം. ലോകാവസാനം, മരണം, അവസാന വിധി എന്നിവയാണ് ഈ കാലഘട്ടങ്ങളിലെ പ്രധാന വിഷയങ്ങൾ. അതോടൊപ്പം പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് പാപത്തെ തുടച്ചുമാറ്റുവാനുള്ള ആഹ്വാനവും ഈ കാലഘട്ടം നമുക്ക് നൽകുന്നു. ജീവിതത്തിന്റെ പൂർത്തീകരണത്തെയും ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകരുടെ പ്രതീകമായ ഏലിയായും നിയമങ്ങളുടെ പ്രതീകമായ മോശയും പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കുരിശിൽ മാനവകുലത്തിന്റെ രക്ഷ പൂർത്തീകരിക്കുന്നു. മിശിഹായുടെ ദ്വിതീയാഗമനത്തിന് മുൻപ് ആകാശമധ്യത്തിൽ മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ള അടയാളം കുരിശാണെന്ന വിശ്വാസം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുരിശിന്റെ ശക്തിയും വിജയവും ഈ കാലത്തിൽ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു. കൂടാതെ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ രാജാവിനുണ്ടായ കുരിശിന്റെ ദർശനവും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വിജയവും അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലേന രാജ്ഞി കുരിശ് കണ്ടെത്തിയ കാര്യവും ഈ കാലത്തെ യാമപ്രാർത്ഥനകളിലും ഗീതങ്ങളിലും നാം കാണുന്നുണ്ട്. ചെങ്കടലിനു മീതെ തന്റെ വടി നീട്ടിക്കൊണ്ട് മൂശ ഇസ്രായേൽ ജനത്തിന് കടലിന്റെ നടുവിലൂടെ നല്ലൊരു വഴി കാട്ടിയതുപോലെ സ്ലീവ വഴി മിശിഹ നമുക്കേവർക്കും പറുദീസയിലേക്ക് വഴികാട്ടി തന്നുകൊണ്ട് നമ്മെ രക്ഷിക്കുന്നു. പറുദീസയിലെ ജീവന്റെ വൃക്ഷത്തോടും മൂശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തോടും കുരിശിനെ ഉപമിച്ചുകൊണ്ട് സ്ലീവ വഴി കൈവന്നിരിക്കുന്ന വിജയത്തിന്റെ മഹാത്മ്യം ഈ കാലഘട്ടം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന സ്വർഗീയ സഭയുടെ ഒരു മുന്നാസ്വാദനം കൂടിയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഇന്നത്തെ വിവിധ വായനകളും ഇപ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പ്രവാചക ധീരതയോടെ മുന്നേറുവാൻ സാധിക്കും എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ഉപരി ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മിൽ പലരും. നിരവധി കഴിവുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ കഴിവുകളുടെ അഭാവം മനസ്സ് സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. ഇന്ന് വായനകളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: കുരിശിന്റെ തണലിൽ അഭയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രവാചകരായി ജീവിതത്തിൽ മാറണം. മാമോദീസയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവാചക ദൗത്യം ജീവിതത്തിൽ പുലർത്തുവാൻ ഇന്നത്തെ വായനകൾ നമ്മെ ക്ഷണിക്കുന്നു. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യ വായന മോശയുടെ പ്രവാചകത്വത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തന്റെ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി മോശയെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ തന്റെ അയോഗ്യതകളെയും കുറവുകളെയും മോശ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറയുന്നുണ്ട്. തുടർന്ന് വചനം പറയുന്നത് മോശയുടെ വായിൽ ദൈവം തന്റെ വചനങ്ങൾ നിക്ഷേപിച്ചു എന്നാണ്. കുറവുകൾ മനസ്സിലാക്കിയ മോശയുടെ ജീവിതത്തിലേക്ക് നിറവായി തന്റെ വചനങ്ങൾ നൽകുന്ന ദൈവം ഇന്നും നമ്മെ ക്ഷണിക്കുന്നത് അവന്റെ വക്താക്കളായി മാറുന്നതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട്. വിവേകത്തോടുകൂടി ദൈവവചനങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നും ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്നു. നിയമങ്ങളുടെയും പ്രവാചകരുടെയും പൂർത്തീകരണമായി വന്നത് കുരിശായത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമെങ്കിലും അവയെ ദൈവിക പദ്ധതിയായി കാണണമെങ്കിൽ നാം ദൈവവചനം സ്വാംശീകരിക്കുകയും അതിനനുസരണം ജീവിക്കുകയും വേണം. രണ്ടാമത്തെ വായനയും മറ്റൊരു പ്രവാചകനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന പ്രവാചകനെന്നാണ് ഏലിയായെ വചനം വിശേഷിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ട് പ്രവാചക ദൗത്യം നിറവേറ്റുന്ന ഓരോ വ്യക്തിയും അഗ്നി പോലെ ജ്വലിക്കുന്നവരായിരിക്കും. ഈ അഗ്നിയിൽ നിന്നുമാണ് മറ്റുള്ളവർ വെളിച്ചം സ്വീകരിക്കേണ്ടത്. ഒരിക്കലും വെളിച്ചമങ്ങിയ പ്രവാചകന് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുക അസാധ്യമാണ്. ഈ വെളിച്ചം അഭംഗുരം നിലനിൽക്കുന്നത് ഏലിയായുടെ പ്രാർത്ഥനാ ജീവിതം വഴിയായിട്ടാണെന്നും വചനം പറയുന്നുണ്ട്. ദൗത്യം ഏറ്റെടുത്താൽ മാത്രം പോരാ, അതിനാവശ്യമായ ഊർജം പ്രാർത്ഥനയിലൂടെ നാം സ്വീകരിക്കുകയും വേണം. ഇപ്രകാരം ഊർജം ശേഖരിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ നയിക്കുവാനും തകർന്നുപോയ

എന്നും വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെപ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ നിധികളേക്കാൾ സുന്ദരമെന്നുള്ള വചനവും പ്രവാചകധീരതയിൽ മുന്നേറുവാൻ നമുക്ക് ശക്തി പകരുന്നതാണ്. ഈ ആദ്യ മൂന്ന് വായനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി മത്തായി ശ്ലീഹ നമ്മെ പുതിയ നിയമ പ്രവാചക ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഏലിയായുടെ പ്രവാചകത്വം മുതൽ സ്നാപക യോഹന്നാന്റെ പ്രവാചകത്വം വരെയുള്ള ദൗത്യ നിർവഹണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. സത്യം മുറുകെ പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. അധികാരത്തിനെതിരെ തിരിഞ്ഞപ്പോൾ തന്റെ രക്തം പോലും നൽകേണ്ടതായി വന്ന സ്നാപകൻ നമ്മുടെ പ്രവാചക ദൗത്യത്തിന് മാതൃകയാണ്. ഏലിയ സ്ലീവാമൂശക്കാലത്തിൽ യേശുവിന്റെ കുരിശുമരണം, അവന്റെ കുരിശ് എല്ലാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിഷയീഭവിക്കുമ്പോൾ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വവും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകുന്നു. കൂദാശ ജീവിതം വഴിയായി ഈ ദൗത്യം അതിന്റെ വെല്ലുവിളികളോടുകൂടി പൂർത്തീകരിക്കുന്നതിനും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിനും ഈ വായനകൾ നമ്മെ സഹായിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയ സ്ലീവ മൂശക്കാലം രണ്ടാം ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കി പങ്കുവച്ച വചന വിചിന്തനമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബേബി ജോൺ കലയന്താനിയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം, ആലാപനം കെസ്റ്റർ.